ഒന്നും പാർക്കയില്ലേ, കാൽഭൂമിയില്ലേ, എല്ലാം പറക്കുതടി. നീ വിളി വഴിയ ഉള്ളം നുഴൈന്ത പിന്നാൽ മനമൊരു വഴിയേ.